ആരുലാവാദ്യാണ് കവുഹുതാടതീർത്ഥാനു അന്തര ഹൈ ജ്ഞാന പ്രകാശ സ്വസ്ഥാന കനഹ ബിനാ സമാന തന വൃത്തി കരം സദാ ബസഹ പാര ബ്രഹ്മ ക സംഗ ജീവ ജാല മഹ ജലായ ഘടന ദേവ ജ്യോതി സംഗ ജോ സമാന മിട കൈ ഗവന പായ ബസാവ നാന പ്രാപ ക സദ കുർബാന സലോക സുഖി ബസ മസ്കിനി ആമന വാര തലി ബഡി ബഡി അഹങ്കാരിയ നാനക ഗർവ ഗലയാശുപതി ജസ്കാ അന്തര രാജപമാന സ്വന്തർകുപാതി ഉദ സ്വാന ജോ ജാന ജോ ബനമന്ത സോ ഉദ ബ്രഷ്ട കാന്ത ആവശ്യ കർമ്മ മന്ത കഹായ ഭയ ജനം മര ബഹ ജോ പരമായ തന ഭൂമിക ജോ കര കുമാന സുമൂർ കന്ദാ ഗ്യാന കരു കൃപാ ജസ്ക ഹൃദാഗ്രി വിവസാവ നാനകി ഹാമകതാഗ സുപായ തനമന്ത ഹുയ കര കൃപാവ തൃണ സമാന കാശ സംഗ ജയ ബഹുലസ് കർമ്മ നോക്ക ഉപര കരിയാസ ബല പിതൃതാ കഹുയ ബിനാ സൗദി ആവ ജാന ബലവന്ത കിനവ ഹുയ ജയ സമാന്ത ുംരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരിഹുവാരി
ਸੁਖ ਨਾਹੀਂ ਕੋਇ, ਜਬ ਹਜਾ ਨਾ ਮੈਂ ਕਿਛ ਕਰਤਾ ਤਬ ਲਾਗ ਕਰੋ ਜੋ ਮੈਂ ਫਿਰਤਾ, ਜਬ ਤਾਰਿਆ ਕਹੂ ਬੈਰੀ ਮੀਤ ਤਬ ਲਾਗ ਨੀਹ ਚਲ ਨਾਹੀਂ ਚੀਤ, ਜਬ ਲਾਗ ਮੂਹ ਮਗਨ ਸੰਗ ਵਾਏ ਤਬ ਲਾਗ ਧਰਮ ਰਾਏ ਦਿਵਸ ਜਾਏ।